0: അപവിശ്വാസകർ നബിരഹസ്യ പ്രകാശകരമു.
1: സ്വാമി വാസ്യ കുതുസേക, സ്വാമി വാസ്യ ഉത്താനുസേക, സ്വാമിനി ഉപവാൻസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുദ കരമ. ഒബഹമ വേ സിറ്റിമിൻ ഒബട സേവേ കറാന്നിട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുദമു. ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ സർരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശിൻ സത് കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്നാമകേ ശുദ്ധ ഉത്സഭാവ് സീക്കല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ് സകല പൂജക പിരിശുദ്ധ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുന മാനവ ഉത്താനി ബലാപുരത്തെത്തുവ മീകി അപ്പകേ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസി തബിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തോൻ ഖന്ദവാഗത് മേനവ് അപ്പസ്യാലണ്ട് ദയനുകം പാകല മേനവ് ഭാഗ്യവത് ദേമാതാവന കനിമര്യാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഒബഗേ കമത്തേറ്റു കലശീലു ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസാൻ കല മേനവ് തവത ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരിമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ വഹൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡ് വസന്നാ ഉപവഹൻസേട്ട് സകല ഗൗരവയാത് മഹിമ

0: അപവിശ്വാസം കരണം അഭിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയത് ഉത്താനയത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുത കരമു. ഒബഹമേ സിറ്റമിൻ ഒബട സേവേ കറാന്നിട്ട് അപ്പ സുദുസാൻ വശയൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതത് ശ്രീ രുധിരേതത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശിന് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബകെ ശുദ്ധ ഉസഭാവ സീകല മേനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ സകല പൂജക പിരിസിത സമഗേമ സ്വഭാവദയാഗുണേൻ പെരുപ്പുൻ വന്നിട്ട് സലസ്സുനു മേനവ. ഉത്താനി ബലാപുരത്ത് ഏതുവ മീകിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബകേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്വാൻ കുത്സ്യാലന്ത് സീകര ഒബകേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖ്യന്ദവാഗത് മേനവ് അപ്പ സിയാലന്ത് ദയനുകം പാകല മേനവ്. ഭാഗ്യവത് ദേമാതാവന കനിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഒബകേ കമത്തേ ടുക്കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപ്പതി സദാ ജീവനേ സഹഭാഗി വീമട്ട് സുദുസൻകല മേനവ്. തവത ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബകേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബകേ പുത്ര ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ്. ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കെരൈദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവാസന്നാ ഊ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ